നമുക്ക് ഈ രാഹത്ത് ജസ്ബാബത്തിലായി താന്ത്രന്തരയാസമായ സോ സേവക കൃപാ കരി നമക നമക ജപനാന കരി സലോ കാമ ക്രോധയർ ലോഭമോഹോ ബിനസ്

ഭക്തിയിലായ അഷ്ടപതി ജാചക ജൻ ജാചായ പ്രഭുദാന കർകൃപാദേവോ ഹർണാം സാജനാങ്കി മാംഗോ തൂർപാർ ബ്രഹ്മരി സർദാപൂർ സദാ സദാ പ്രഭുകേ ഗുണഗാമോ സാ സാ പ്രഭുത്വമേ തയാമോ ചരൺ